നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും

0: ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങള് ചന്തകള് പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുവാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
1: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ಸ್ವರ್ಗ ನೀ ತಗಿಡ ತಗಿಡ ತಗಡ ತಗಡ ತಗಡ.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടു പോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരുകാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത്

ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിങ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിങ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സരളി വരിശകൾ, ജണ്ഡ വരിശകൾ, മധ്യസ്ഥ വരിശകൾ എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ താരസ്ഥായ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. താരസ്ഥായ വരിശയുടെ ഒന്നാമത്തെ മുതൽ അഞ്ചാമത്തെ ഭാഗം വരെ നമ്മൾ ഒന്ന് പാടി, അതിനുശേഷം മൂന്നാമത്തെ ഭാഗം വരെ വീണ്ടും ഒന്നും കൂടി പാടി നമ്മൾ അവസാനിപ്പിച്ചു ക്ലാസ്. അതിൻ്റെ തുടർച്ചയായി ഇന്ന് നാലാമത്തെ ഭാഗം മുതൽ നമ്മൾ ഒന്ന് പാടും. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. ഇന്ന് എന്നോടൊപ്പം ഇവിടെ പഠിക്കാനെത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, കലൂരുള്ള ഐശ്വര്യ, കടവന്ത്രയിലുള്ള ഗായത്രി എന്നീ കുട്ടികളാണ്. താരസ്ഥയ വരിശകൾ തുടരുന്നു. നാലാമത്തെ താരസ്ഥയ വരിശയാണ് നമ്മൾ ഇന്ന് ആദ്യം പാടുന്നത്.

നമ്മൾ കാരസ്ഥയ വരിശകൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 1 മുതൽ 4 വരെയുള്ള കാലങ്ങളിൽ നമുക്ക് അത് പാടണം. 1-ാം കാലം കാരസ്ഥയ വരിശ ആരംഭിക്കുന്നു.

കൊട്ടാരസ്ഥായ പരീക്ഷകൾ 1 മുതൽ 5 വരെ ഭാഗങ്ങൾ, 3-ാം കാലം 1 മുതൽ 3-ാം കാലം വരെ പാടുന്ന രീതി നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് 4-ാം കാലം പാടുന്ന രീതി. 4-ാം കാലത്തിൽ 1 അടിയിൽ 8 സ്വരങ്ങൾ വരും.

കർണാടക സംഗീതത്തിൽ ഇപ്പോൾ പ്രയോഗത്തിൽ പ്രധാനമായും മൂന്ന് സ്ഥായികളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. മധ്യസ്ഥായി, താരസ്ഥായി, മന്ത്രസ്ഥായി. അതിൽ ഇന്നും കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചത് താരസ്ഥായി വരിസകളാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മന്ത്രസ്ഥായി വരിസകൾ പഠിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിർവഹണം നന്ദിനി എൻ മേനോൻ.
1: പകൽ നക്ഷത്രങ്ങൾ.

0: ജോസഫ്. ഒരോർമ്മതൻ ക്രൂരമാം സൗഹൃദം, ശ്വാസനാളം കീറും അന്ധവേഗങ്ങളിൽ, കുംഭസാരത്തിൻ്റെ ബോധക്ഷയങ്ങളിൽ നിന്റെ നക്ഷത്രം ഉദിക്കുന്നു പിന്നെയും.
1: അയ്യോ, അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. ഇല്ല,
2: എവിടെ പോയി?
1: ജർമ്മനി പോയിരിക്കുക. ഇന്നലെ വൈകിട്ട്.

0: നാടകാന്തം കവിത്വം എന്നൊക്കെ സമ്മതിക്കാം ഒരു വാദത്തിന്, ഒരു മീഡിയം മറ്റൊന്നിനേക്കാൾ ഇൻഫീരിയർ ആണെന്നുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി അതബദ്ധമാണ്.
1: ഹെൻറി ജെയിംസ് ട്രാവൽ റൈറ്റിങ്ങിന് ഒരു ലിറ്ററി എക്സസൈസ് ആയി മാത്രമല്ല കണ്ടത്, ആ കണ്ണാടിയും കടലും വെച്ചുള്ള കളിയില്ലേ അത് ക്ലാസിക്കാ, ഒരു സംശയമില്ല. പുതിയ പയ്യന്മാർ വന്നിട്ട് പുള്ളിയെ കാണാത്ത പറ്റും, ശരിക്കും തന്നെയല്ലേ ഒറ്റക്കാടിനെ വിലയിരുത്തുന്നതോടെ സംഭവിക്കുന്നത്.
2: The land I stand on is a timeless inebriation. The wind arrests a companion. There is a sea beneath the memory. A memory marooned in holy dust.
1: True force should be condemned. ശരാശരി നിലവാരം മാത്രമുള്ള തന്റെ സിനിമകളെ പ്രതിഭയുടെ മാനിഫെസ്റ്റേഷൻസ് ആയി തെറ്റിദ്ധരിപ്പിച്ചതിന് എനിക്ക് ക്ലൈമാക്സിൽ മമ്മൂസിന്റെ കാര്യത്തിൽ മരിക്കണം തന്നെയാണ്. പോയിറ്റിക് ജസ്റ്റിസ് ഒന്നും ഞാൻ നോക്കുന്നില്ല, മനസ്സിലായോ? അവിടെ അയക്കും മരിക്കാതോ വയ്യ, പിന്നെ ഒരു നിമിഷം കൂടി ഈ ഭൂമിയിൽ ജീവിച്ചാൽ അയാളുടെ എല്ലാ നൊബിലിറ്റിയും നഗരം. ഏത്? ഹി ഹാസ് ടു ഗോ. ആലയിലൊന്ന് പിടിച്ചു നോക്കിയാലോ.
3: ഇവിടെ ഈ ഡാഫഡിൽസ് മറ്റൊരുത്തിനെ ക്രൂശിക്കാൻ വേണ്ടിയുള്ള സംഭാഷണങ്ങൾക്കും സംവാദങ്ങൾക്കും വിരാമമിടാം. നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കാം. Let's be shockingly original.
4: കണ്ണിൽ കണ്ടതും സ്വപ്നം കണ്ടതും കാട്ടിക്കൊടുത്തതും കാണാതെ പോയതുമെല്ലാം ഒടുവിൽ ഒരു പിടി ചാരമായി പ്രപഞ്ചത്തിന്റെ നാദത്തിൽ ലയിച്ച് ഉറവിടം പോലും നഷ്ടപ്പെട്ട് നിഷ്പ്രഭമായി അലഞ്ഞുതീരും. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെക്കാൾ മരിച്ചുപോയവരാണ് കൂടുതൽ. അങ്ങനെയെങ്കിൽ ഈ ഭൂമി ആരുടേതാണ്? ജീവിച്ചിരിക്കുന്നവരുടേതോ അതോ മരിച്ചവരുടെയോ? നമ്മൾ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നതിന് എന്താണ് ഉറപ്പ്? ഉറക്കം തന്നെ ഒരു ചെറിയ മരണമാണെന്ന് പണ്ടെപ്പോഴോ വായിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നാം എണീറ്റു പോകുന്നത് ആരുടെ ലോകത്തേക്കാണ്? മരിച്ചവരുടേതാണോ യഥാർത്ഥ ലോകം? മരിച്ചവരുടെ ലോകം ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തേക്കാൾ സമ്പന്നമാണ്. നമുക്കിടയിൽ അദൃശ്യമായി പുലരുന്ന മരിച്ചവരുണ്ട്. കഥയായി, കവിതയായി, ആശയങ്ങളായൊക്കെ ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നവർ. പ്രശസ്തിയുടെ പ്രഭയ്ക്കു മുൻപിൽ നിറം മങ്ങിയ മികവുറ്റ കലാകാരന്മാർ പ്രകാശ നക്ഷത്രങ്ങളെ പോലെയാണ്. സൂര്യപ്രകാശത്തിൽ അദൃശ്യമായി നിൽക്കുന്ന പകൽ നക്ഷത്രങ്ങൾ കൺമുൻപിൽ ഉണ്ടെങ്കിലും നമുക്ക് കാണാനാകാത്ത, നാം കാണാതെ പോയ അത്തരം ചില പകൽ നക്ഷത്രങ്ങളുടെ കഥയാണ് രവീന്ദ്രനാഥിന്റെ ആശയത്തിന് അനൂപ് മേനോൻ തിരക്കഥ രചിച്ച് രാജീവ്നാഥ് സംവിധാനം നിർവഹിച്ച പകൽ നക്ഷത്രങ്ങൾ.

എഴുത്തുകാരും സ്വപ്നം കാണുന്ന അരാജകത്വ ജീവിതത്തിലൂടെ ആഘോഷമായി ജീവിച്ച് മരിച്ചയാളാണ് പ്രശസ്ത തിരക്കഥാകൃത്തും നിർമ്മാതാവുമൊക്കെയായ സിദ്ധാർത്ഥൻ. ജീവിതത്തോളം തന്നെ ദുരൂഹമായിരുന്നു സിദ്ധാർത്ഥൻ്റെ മരണവും. കവികളുടെയും കലാകാരന്മാരുടെയും സംവിധായകരുടെയും ഒക്കെ പ്രഭവ കേന്ദ്രമായ ഡാഫഡിൽസ് എന്ന വിളിപ്പേരുള്ള ഹോട്ടലിലാണ് ജീവിതത്തിൻ്റെ വലിയ ഒരു പങ്കും സിദ്ധാർത്ഥൻ ജീവിച്ചു.

0: ആധുനിക കാലഘട്ടത്തിന്റെ ചോരത്തിളപ്പിൽ മൺമറഞ്ഞ കലാകാരന്മാരുടെ സ്മാരകമായി മാറിയ ഡാഫഡിൽസ് പൊളിച്ചു മാറ്റാനുള്ള ഉത്തരവും വന്നു. അതിൻ്റെ തലേന്ന് അവിടെ ഒത്തുകൂടിയ തലനിറച്ച കലാകാരന്മാരുടെ ഓർമ്മകൾ സിദ്ധാർത്ഥനോളം പഴക്കമുള്ളതായിരുന്നു.
1: ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും നാളെ മരിക്കാൻ പോകുന്ന ഡാഫോഡിൽസിന്റെയും പേരിൽ
2: രണ്ടര ദിവസം കൊണ്ട ഉള്ളറകളെന്ന തിരക്കഥ തിത്ത എവിടെയാണ് നേരിയത്?
1: അന്ന് കഞ്ചാവിന്റെ സപ്ലൈ ബാബുവിന്, തീരുമേട്ടിലെങ്ങാണ്ട് ബാബുവിനൊരു പമ്പുണ്ട്, അവിടെ ആ സ്റ്റോക്ക്.
3: വെള്ളിയാഴ്ചകളിൽ

0: മുറുക്കാൻ ചോദിക്കും, കുറേ ചിരിക്കും, പിന്നെ വിഷമമാ. ഞാൻ എന്തോ കണ്ടങ്ങ് മോഹിച്ച് നിങ്ങളെയൊക്കെ വിട്ടങ്ങ് പോയതാ. അണ്ണാ ഇപ്പൊ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നൊക്കെ പറയും. മാധവണ്ണൻ്റെ ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നല്ലോ, അവനിപ്പോ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. ആ ഇതൊക്കെ വരും തോന്നലായിരിക്കും.
1: ഞാനെടുത്ത പടങ്ങളിൽ സിദ്ധന്റെ പടങ്ങൾക്ക് ഒരു വ്യത്യാസമുണ്ട്. എന്തോ ഒരു ഹാലോ തലയ്ക്ക് ചുറ്റും. നമ്മൾ ഈ ശിവകാശി പടങ്ങളിൽ കാണാറുള്ള ഒരു പ്രഭ.
2: He had a paranoid streak. Something very abnormal.
3: Yay. എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്ലേ ആണ്. He was a stylish showman. വണ്ടികളൊക്കെ ഒരു വസന്തത്തിന് ചുറ്റും.

0: വിമൻ.
1: ആ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്നും വീണായിരുന്നു സിദ്ധാർത്ഥൻ മരിച്ചത്. തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിൽ തെളിവുകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ലഹരിയിലായിരുന്ന സിദ്ധാർത്ഥൻ കാൽ വഴുതി വീണതാകാമെന്ന നിഗമനത്തിൽ പോലീസ് കേസ് ക്ലോസ് ചെയ്തു. എന്നാൽ നാളുകൾക്കിപ്പുറം അച്ഛൻ്റെ താനറിയാത്ത ഭൂതകാലത്തിലൂടെ വഴിവെട്ടിത്തെളിച്ച് മറഞ്ഞിരുന്ന മരണത്തിൻ്റെ മാറാലക്കെണി അനാവരണം ചെയ്യാൻ മകൻ ആദി തീരുമാനിച്ചു.
2: ഡയറക്ടർ സിദ്ധാർത്ഥൻ, എനിക്ക് അദ്ദേഹം അതല്ല. വീടിന് മുന്നിലേക്ക് ഇരമ്പിയെത്തുന്ന തിയേറ്ററുകാരന്റെ ശബ്ദം, ഉറക്കത്തിനിടയിൽ എന്റെ മുടിയിഴകളിൽ ഓടിയിരുന്ന തണുത്ത വിരൽ സ്പർശം, കള്ളിന്റെയും കഞ്ചാവിന്റെയും ഗന്ധമുള്ള ചുംബനം, അച്ഛൻ. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നും തുടങ്ങുന്നത് സ്കൂൾ വിട്ട് വരുമ്പോൾ എന്നെ കൊണ്ടുപോവാറുള്ള ട്രിവാൻഡ്രം ക്ലബിലെ ബാറിന്റെ ഈർപ്പമുള്ള വെളിച്ചത്തിലാണ്.
1: മകന് മദ്യത്തിലേക്കുള്ള ഹരിശ്രീ തനിക്കു തന്നെ കുറിക്കണമെന്ന ഒരച്ഛന്റെ വാശി.
3: അടുത്ത വർഷം ഇവനെ ഞാൻ ഋഷി വാലിയിലേക്ക് അയക്കാം, ജയകൃഷ്ണമൂർത്തിയുടെ. അതിനുശേഷം സ്റ്റാൻഫോർഡ്, ഒരു ലിബറലായി വളരട്ട് ചെക്കൻ. മക്കളെ, നാക്ക് നീട്ടടാ. ഇത് മറ്റാരും തുടങ്ങി വെക്കണ്ട. ഇവനെ ഹരിശ്രീ എഴുതിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. ബി എ ഹോളി ഡ്രിങ്കർ, മൈ അഡോറബിൾ ലിയോ, വിശുദ്ധനായ ഒരു മദ്യപനായി കാലങ്ങളോളം വാഴുക.
1: രണ്ടാഴ്ച കൊണ്ട് ആദ്യ എഴുതി തീർത്ത നോവലിനെ വിമർശിക്കാൻ അയാൾ ക്ഷണിച്ചത് അയാളുടെ ഏറ്റവും മികച്ച വിമർശകയാണ്, അയാളുടെ ഭാര്യ പത്മയെ.
4: Don't tell me you finished the whole novel in 2 weeks. Frankly, ഒരു റഫ് ഔട്ട്ലൈൻ എഴുതിക്കാണെന്ന് മാത്രം ഞാൻ കരുതിയത്.
2: ഈ കഥ എഴുതാൻ എനിക്ക് വളരെ എളുപ്പമാണ് പത്മ. ഞാൻ നിന്നോട് പറഞ്ഞില്ല ഇതുവരെ. ഈ നോവലിലെ നായകൻ എന്റെ അച്ഛനാണ്, കഥാപാത്രങ്ങൾ അച്ഛന്റെ ജീവിതത്തിലെ സ്ത്രീകളും.
4: ആദി, do you have any idea what you are trying to do? സ്വന്തം അച്ഛനെ കുറിച്ച് നാളെ ലോകം അറിയേണ്ട കാര്യങ്ങളാണോ അതെല്ലാം? Have you lost your mind?
2: മറ്റുള്ളവരുടെ ജീവിതം എഴുതുമ്പോൾ ഓക്കെ, സ്വന്തം കുടുംബമാകുമ്പോൾ റിസർവേഷൻസ്, ബ്ലൈൻഡ് സെൻസറിങ്സ്, അത്തരം ഹിപ്പോക്രസിന് മുകളിൽ ചിന്തിച്ചവരല്ലേ നമ്മൾ.
4: ശരിയാണ് ആദി, പക്ഷെ ഡയറക്ടർ സിദ്ധാർത്ഥൻ, ഇത്രയും മോറൽ അൺസർട്ടനിറ്റീസ് ഉള്ള ഒരു മനുഷ്യൻ എന്റെ ധാരണകളിൽ ഇല്ല.
2: അച്ഛനെ കുറിച്ച് അങ്ങനൊരു പിക്ചറാണ് ഞാൻ നിനക്ക് തന്നതെങ്കിൽ, then I'm a bad son and a bad storyteller.
4: ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല.

0: ബഹുമാനം തന്നെ അദ്ദേഹത്തിലെ ക്രാഫ്റ്റ്സ്മാനോട്.
1: സിദ്ധാർത്ഥൻ എന്ന വ്യക്തിയുടെ ആളുകൾക്ക് ബഹുമാനം കൂടാൻ വേണ്ടിയുള്ള ഒരു പി ആർ എക്സൈസ് ഒന്നുമല്ല. എന്തായാലും മിനോൺ, അച്ഛന്റെ മരണശേഷം ഞാൻ കണ്ടെത്തിയ കുറെ കാര്യങ്ങൾ എന്നെ ഞെട്ടിച്ച ഒരു റെവലേഷൻ. അച്ഛൻ്റെത് ഒരു അപകട മരണമായിരുന്നില്ല എന്ന സത്യം.
0: പിന്നെ
1: ഞാൻ നോവലിന്റെ സ്ട്രക്ചറിൽ തന്നെ നിന്നോട് കഥ പറയാം. പത്മാ, ഐ ഡോണ്ട് വോണ്ട് ദിസ് നോവൽ ടു ഫെയിൽ. ഞാനിത് എഴുതി തുടങ്ങാൻ ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നതും ഈ ഭയം കൊണ്ട് തന്നെ. ബി മൈ ബൗൺസ് ബോർഡ്. ഒരു വായനക്കാരിയെ പോലെ, വിമർശകയെ പോലെ എന്നെ നേരിടണം നീ.
0: ഞാനുണ്ടോ അതിൽ ഒരു കഥാപാത്രമായി, ഒരു പാസിംഗ് റെഫറൻസ് ആയെങ്കിലും?
1: ഇല്ല, നിനക്ക് മുമ്പാണ് കഥ നടക്കുന്നത്.
2: അങ്ങനെ പത്മയോട് അയാൾ ആ കഥ പറയുന്നു. അതിലൂടെ സിദ്ധാർത്ഥന്റെ കാതകനെ തുറന്നുകാട്ടാനുള്ള ഒരു ശ്രമവും. സ്റ്റാൻഫോർഡിൽ നിന്നും കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ ആദ്യ തിരിച്ചെത്തിയ കാലം. അച്ഛൻ മരിച്ച് ഒരു മാസത്തിന് ശേഷം അമ്മ മരിച്ചെങ്കിലും രണ്ടുപേരുടെ മരണത്തിനും ആദി എത്തിയില്ല. അയാൾക്കിപ്പോഴും അവർ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. ആ ഒഴിഞ്ഞ വീട്ടിൽ സിദ്ധാർത്ഥൻ ഇപ്പോഴുമുണ്ട്. ഫോട്ടോയായി, ട്രോഫികളായി, പിന്നെ ചിതലരിച്ച ഡയറി താളുകളിലെ അക്ഷരങ്ങളായി.
3: ദസ്വിതാനിയ, ഇത് പറയുന്നത് ലെറ്റീഷ്യ ഇവാനോവ്ന. സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ ഏതോ മദ്യശാലയ്ക്ക് പിന്നിലെ ഇരുൾമറയിൽ എനിക്ക് സ്നേഹം തന്നവൾ.

0: അവിടെ വെച്ച് സിദ്ധാർത്ഥന്റെ ഉറ്റ സുഹൃത്തായിരുന്ന മാധവൻ ആദിയെ കാണാനെത്തി. സിദ്ധന്റെ മരണം ഒരു കൊലപാതകമാണെന്ന ചിന്ത ആദിയിലേക്ക് കയറുന്നത് മാധവനിലൂടെയാണ്. എന്നാൽ അതൊരപകട മരണമാണെന്ന് ഉറപ്പിച്ചിരുന്നവർ സിദ്ധന്റെ സുഹൃത്ത് വലയത്തിലുമുണ്ടായിരുന്നു. ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്ന ഒരു ഭീഷണി ഫോൺ കോളിനെ കുറിച്ചും സിദ്ധന്റെ സുഹൃത്തിൽ നിന്നും ആദി അറിഞ്ഞു. മരണത്തോടും ഭീഷണി കോളുകളോടുമുള്ള സിദ്ധന്റെ കാഴ്ചപ്പാട് എടുത്തു കാണിക്കുന്നതായിരുന്നു ആ സംഭാഷണം.
1: ഹലോ, ഹലോ, ആരെ സുഹൃത്തേ? നിങ്ങൾ ആദ്യം ഒരു കാര്യം തീരുമാനിക്കേ, എന്നെ കൊല്ലാനാണോ ഉദ്ദേശം അതോ കൈയും കാലും ഓടിച്ചിടാനോ? രണ്ടും കൂടെ നടക്കത്തില്ല. പിന്നെ എൻ്റെ ഒരു താല്പര്യം ഒരു കൈയും കാലും എന്ന സങ്കല്പമാണ്. കുറച്ചു കാലം ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ ഒരു വല്ലാത്ത അന്തർദാഹം. അപ്പം എങ്ങനെ, ഇന്ന് തന്നെ വരുമോ അതോ പരമ്പരാഗതമായ ഇരുട്ടടി സമ്പ്രദായമാണോ? എന്തായാലും അണ്ണാ ആലോചിച്ചിട്ട് എന്നെ വിളിക്ക.
2: ആരാ?
1: ഏതോ ഒരു അങ്കുലിമാലനാണെന്ന് തോന്നുന്നു. അവനെന്റെ കുറച്ച് വിരലുകൾ വേണമെന്ന്.
0: സിദ്ധന്റെ മരണം അന്വേഷിച്ച IPS ഉദ്യോഗസ്ഥനായ തരകനെയും ആദി കണ്ടു. തരകന്റെ കണ്ടെത്തലുകളും നിഗമനങ്ങളും വിരൽ ചൂണ്ടിയത് ഒരു കൊലപാതകത്തിലേക്ക് തന്നെയാണ്.
3: സിദ്ധന്റെ മരണം ഒരു അപകടമോ ആത്മഹത്യയോ ആയിരുന്നില്ലെന്ന 100% ഗ്യാരണ്ടി എനിക്ക് തരാൻ കഴിയും. അപകട മരണം എന്ന സാധ്യത ഞാൻ തള്ളിക്കളയുന്നത് അവിടുത്തെ പാരപെറ്റ് വാളിന്റെ ഹൈറ്റ് വെച്ചിട്ടാണ്. പിന്നെ അതിന്റെ തിക്നെസ്, സിദ്ധനെ പോലെ തടിയുള്ള ആൾക്ക് അതിന്റെ മേലെ ഇരിക്കാൻ സാധിക്കില്ല. സോ സ്ലിപ്പായി താഴെ വീഴുക ഡസന്റ് അറൈസ്, ദെൻ പോസിബിലിറ്റി ഓഫ് എ സൂയിസൈഡ്. രണ്ട് നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയാൽ മരിക്കണോ നിർബന്ധമില്ല. കൈയും കാലും ഒടിഞ്ഞു കിടക്കാം, അല്ലെങ്കിൽ മാക്സിമം ഒരു പാരാലിസിസ്. ചിലപ്പോഴും മരണവും സംഭവിച്ചേക്കാം. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരാൾ അങ്ങനെ റിസ്ക് എടുക്കൂ. വേറെ എന്തെല്ലാം ഷുവർ ഫയർ മെത്തേഡ്സ് ഉണ്ട് ജീവനെടുക്കാൻ? ഐ എം കോ കോൺഫിഡന്റ് ദാറ്റ് ഇറ്റ് വാസ് എ മർഡർ. ആരോ തള്ളിയതുപോലെ തന്റെ അച്ഛന്റെ ചെരുപ്പ് തെറിച്ചു പോയിരുന്നു. പോസിബിലിറ്റി ഓഫ് എ സ്കഫിൾ. പിന്നെ റിപ്പോർട്ടിൽ വന്നത് അപകട സ്ഥലം കാണാനെത്തിയ ആൾക്കാരുടെ തിരക്കിൽ മിസ്പ്ലേസ്ഡ് ആയെന്നാണ്. ബട്ട് ഐ ഡോണ്ട് ബൈറ്റ് ഇൻ ടു ദാറ്റ്. അന്ന് സ്ഥലം ആദ്യമായി സന്ദർശിച്ച കോൺസ്റ്റബിൾ സ്റ്റീഫൻ എന്നോട് ക്ലിയറായി സ്റ്റേറ്റ് ചെയ്തതാണ് ആ തെറിച്ചു പോയ ചെരുപ്പിനെ കുറിച്ച്. അതൊരു മേഡറാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ലാക്ക് ഓഫ് എവിഡൻസ്. ഞങ്ങൾ സസ്പെക്ട് ചെയ്ത ആരിലും വ്യക്തമായ ഒരു മെൻസ് റിയ, അതായത് മെന്റൽ എലമെന്റ് കണ്ടെത്താനായില്ല.
4: സർ, ആരൊക്കെയായിരുന്നു പ്രൈം സസ്പെക്ട്സ്?
3: അങ്ങനെയില്ല, ചില സംശയങ്ങൾ. സിദ്ധന്റെ സുഹൃത്തുക്കൾ, എസ്പെഷ്യലി മാധവൻ, അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രൊഡ്യൂസർ ശിവറാം, ദെൻ ഒരു ലോക്കൽ വാടകഗുണ്ട, ഐ ഫോർഗോട്ട് ഹിസ് നെയിം, ആ കരിമടം കോളനിയിലുണ്ടായിരുന്ന ഒരുത്തൻ. But they were all proved in

0: ആ പേരുകളിൽ ഓരോന്നിലൂടെയും ആദി പിന്നീടുള്ള ദിവസങ്ങളിൽ സഞ്ചരിച്ചു. കാര്യമായ ഫലങ്ങളൊന്നും തന്നെ ലഭിക്കാതെ മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരിയിൽ നിന്ന് സിദ്ധൻ നടന്നെടുക്കുന്ന സ്ത്രീയെന്ന ലഹരിയിലേക്ക് വരെ ആദി ഒരിമ വെട്ടാതെ എത്തി നോക്കി. അതിൽ നിന്നും സിദ്ധനെന്ന സ്നേഹിക്കാൻ മാത്രമറിയുന്ന പച്ചയായ മനുഷ്യനെ അയാൾ തൊട്ടറിഞ്ഞു. അയാളുടെ മുറിയിലേക്ക് അലസമായി കടന്നു ചെല്ലുന്ന ഓരോ സ്ത്രീയും അയാളുടെ കാമുകിയായിരുന്നു. പിന്നീടുള്ള കുറച്ചു നിമിഷങ്ങളിൽ അവളായിരിക്കും അയാളുടെ ലോകം. പക്ഷേ മനസ്സിൽ തട്ടിയ ഇഷ്ടത്തോടെ അല്ലാതെ അയാൾ ഒരു സ്ത്രീയെയും പ്രാപിച്ചിട്ടില്ല.
1: സാറിന് ഈ മുറി തന്നെ കിടക്കണമെന്ന് നിർബന്ധമുണ്ടാ?
2: എങ്ങനെ?
1: അല്ല, ഈ മുറി തന്നെ കിടക്കണമെന്ന് നിർബന്ധമുണ്ടാന്ന്. അല്ല, ഐഡമ്മേന്റെ മുറിന്റെ താക്കോല് ഞാൻ എടുത്തായിരുന്നു.
3: അല്ല സാറിന് ഇതിനകത്ത് കയറി ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് ബുദ്ധിമുട്ടല്ലേ?
1: ഞാൻ അവിടെ എല്ലാ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്.
2: നീ അവളുടെ ആരാന്നാ പറഞ്ഞ?
1: ചേട്ടൻ.
2: ചേട്ടനാ?
1: എന്നാ സാറേ?
2: ചേട്ടൻ എന്ന വിളി ഇനി നിന്നെ പോലുള്ളവരെ പറ്റി പറയാൻ ഉപയോഗിക്കുന്ന ഒരു കാലത്തെ പറ്റി ഓർത്ത് ചിരിച്ചു പോയതാ.
3: എന്നതാ സാറേ, സാർ ഒന്നും രണ്ടും പറയാൻ അങ്ങോട്ട് ചെന്നാട്ടെ, പോയി കിടന്നാട്ടെ, നാളെ രാവിലെ ഷൂട്ടിംഗ് ഉള്ളതല്ലോ.
2: എനിക്ക് തോന്നണം, എന്നെ തോന്നിപ്പിക്കാൻ ശ്രമിക്കില്ലേ?
0: പ്രണയമെന്ന അതിതീവ്ര ഭാവം ഒരുവളിലേക്ക് മാത്രം ഒതുക്കാൻ കഴിയാതെ മാറുന്ന മുഖങ്ങളിലും മേനികളിലും നിഷ്ഫലമായി അതിനെ തിരഞ്ഞ് ഒടുവിൽ പ്രണയമെന്ന സത്യത്തിന് മുൻപിൽ മരണത്തിലേക്ക് ആഴ്ന്നുപോയ സിദ്ധാർത്ഥൻ. അയാൾ വെറുമൊരു കാമുകനല്ല, അയാളെ മുഴുവനും അറിയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് ചുറ്റും സ്വയം തീർത്ത മതിലിൻ്റെ വേലിക്കെട്ടറിയിക്കാതെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു കടന്നവൻ. സ്വച്ഛമായ മനസ്സും ശരീരവും കലുഷിതമാകുന്നത് ഒരു ഫോൺ കോളിനപ്പുറം മാത്രം നിൽക്കാൻ ആഗ്രഹിച്ച അജ്ഞാതയായ ഒരു സ്ത്രീ ശബ്ദമാണ്.
4: അങ്കിൾ, അപ്പോൾ ടെലിഫോൺ കോളിലെ സ്ത്രീയെ പറ്റി, അച്ഛൻ ഇത്രയും പൊസസ്ഡ് ആയിട്ട് ഒബ്സസ്ഡ് ആയിട്ട് മറ്റൊരു സ്ത്രീയെക്കുറിച്ച് എഴുതിയിട്ടില്ല. ഓരോ വരിയിലും ഐ കുഡ് സെൻസ് എ ഡീപ് റൊമാൻസ്.
5: ഇല്ല, ഒരു ടെലിഫോൺ കോളിലെ ശബ്ദമായി ജീവിതത്തിലേക്ക് വന്ന സ്ത്രീയെക്കുറിച്ച് ഒരിക്കലും പലരും സിദ്ധനെ തേടി വന്നവരായിരുന്നു. ശബ്ദമായി മാത്രം നിൽക്കാൻ സിദ്ധൻ ആരെയും അനുവദിച്ചിരുന്നില്ല.
0: പക്ഷേ അവൾ വ്യത്യസ്തയായിരുന്നു. ശബ്ദമായി മാത്രം വർഷങ്ങളോളം അയാളെ കബളിപ്പിച്ചവൾ. ആ ശബ്ദം ആദിയെയും അലോസരപ്പെടുത്തി. ഡാഫഡിൽസിലെ ഒഴിഞ്ഞ മുറിയിൽ ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന തിരക്കഥയിൽ മുഴുകിയിരുന്ന സിദ്ധാർത്ഥനെ തേടിയെത്തിയ സുഖമുള്ള ഒരു ക്യുട്ടിക്കൂറ ഗന്ധം. ഉഷ പാർത്ഥസാരഥി എന്ന ഹോമിയോ ഡോക്ടർ. അവളോട് അയാൾ പറയുന്നുണ്ട്, ഒരു പക്ഷെ ആദ്യമായി അയാളുടെ ഭാര്യയെ കുറിച്ച്.
6: അപ്പോ ഭാര്യയോടുള്ള സ്നേഹം?
7: എന്റെ മക്കളുടെ അമ്മ എന്ന ആദരവ് എനിക്ക് അവരോട് ഭക്തിയാണ്, പ്രണയമല്ല. ആരെന്നെ പറ്റി എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ല. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് എന്റെ പരസ്ത്രീ ബന്ധങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാലും ഷിമോൺ പിള്ളി കണ്ണുകൾക്ക് തെറ്റിയതാണെന്ന് പറയും. എന്നെ ഭയപ്പെടുത്തുന്ന ഒരു ഫെയ്ത്താണത്, ഞാൻ അങ്ങ് കുഴഞ്ഞു പോകുന്ന ഒരു ട്രസ്റ്റ്.
0: ഫോണിനപ്പുറത്തെ സ്ത്രീ ശബ്ദം തേടി ആദി ഉഷ പാർത്ഥസാരഥിയിലും എത്തി.
4: അറിയേണ്ടത് ഒരു ടെലിഫോൺ കോളിനെ കുറിച്ചാണ്. അച്ഛന് സ്ഥിരമായി വരാറുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ കോൾ.
6: ഓ, യു ടു സ്റ്റംബിൾഡ് അപ്പോൺ ഇറ്റ്. എന്നെ ഒരുപാട് അസ്വസ്ഥമാക്കിയ കോൾ, നോട്ട് ഔട്ട് ഓഫ് ജെലസി. പക്ഷേ സിദ്ധൻ ആ കോളിന് കൊടുത്ത പ്രാധാന്യം, കൺസിഡറേഷൻ, അദ്ദേഹം ആ വിളിക്കുന്ന കുട്ടിയെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഒരിക്കൽ ധനുഷ്കോടി എന്ന സിനിമയുടെ തിരക്കഥ എനിക്ക് വായിക്കാൻ തന്നു. അതിലെ ശിവഗാമി എന്ന കഥാപാത്രം, എനിക്കൊരു തോന്നലുണ്ടായി, സിദ്ധന്റെ ജീവിതത്തിലെ തന്നെ ഒരു ഇഷ്ടമുള്ള രഹസ്യമായിരുന്നു എന്ന്.
0: താൻ ഇതുവരെ കാണാത്ത ആ ഫോൺ ശബ്ദത്തിന്റെ മാധുര്യം സിദ്ധാർത്ഥനെ നിസ്സഹായനായ കവിയാക്കുന്നുണ്ട്. ജീവിതത്തിൽ അയാൾ ഒരു പക്ഷേ മറ്റാരെയും ഇത്ര മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ടാകില്ല.
6: എങ്കിൽ സത്യം പറയൂ, ആരാണ് സിദ്ധാർത്ഥന്റെ ശിവഗാമി?
7: എന്റെ സ്വകാര്യ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇറക്കിവിട്ട ഒരു കഥാപാത്രമാണ് ശിവഗാമി എന്ന് ഉറപ്പോടുകൂടി നിങ്ങൾ പറയുമ്പോൾ

0: will more entice to you. It makes you more desirable. എന്താ ചെയ്യാ, സ്ത്രീയെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോ ആസ് ഇഫ് ഓൺ ഓട്ടോ പൈലറ്റ് ഐ ഗെറ്റ് ഫിസിക്കൽ. ശരീര സംബന്ധിയല്ലാത്ത പ്രണയം, അതൊരു മോഹമായിരുന്നു. എ ലവ് വിതൗട്ട് ലാസ്റ്റ്, മാംസ നിബദ്ധമല്ലാത്ത രാഗം. അതാണ് അവൾ. നിങ്ങൾ ചോദിച്ച ശിവഗാമി,
1: ശിവഗാമി എന്ന് തന്നെയാണോ പേര്?
0: ഡസ് ദാറ്റ് മാറ്റർ? അങ്ങനെയും ആകാം പേര്. എനിക്ക് ബോധത്തിന്റെയും ബ്ലാക്ക് ഔട്ടിന്റെ ഇടയിൽ ഉണരുന്നൊരു ഫോൺ കോൾ ശബ്ദമാണ് അവൾ. ചിലപ്പോൾ ഒന്നും എഴുതാത്ത കത്തിനുള്ളിൽ ഉപേക്ഷിച്ചു പോയ നാലഞ്ച് മുടിയിഴകൾ, മറ്റു ചിലപ്പോൾ നഴ്സറി കുട്ടിയുടെ ഫോർ ലൈൻ പേപ്പറിൽ ചിട്ടയെ എഴുതി തീർത്ത അക്ഷരക്കൂട്ടങ്ങൾ. സ്പർശമറിയാത്ത, ഗന്ധമറിയാത്ത, രുചി അറിയാത്ത എന്റെ ആദ്യത്തെ പ്രണയം, മൈ ഫസ്റ്റ് ലവ്. ചിലപ്പോൾ അവസാനത്തെ.
2: വായിച്ചു മുഴുമിപ്പിക്കാനാകാത്ത സിദ്ധാർത്ഥന്റെ ജീവിതത്തിലെ മറ്റൊരേടു മാത്രമായി ഉഷാ പാർത്ഥസാരഥിയും ആദിയുടെ ചിന്തകളിൽ നിന്ന് ചിരിച്ചുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോയി. അച്ഛന്റെ പേനത്തുമ്പ് ആദിയെ പിന്നീടെത്തിച്ചത് ഡോക്ടർ വൈദ്യനാഥന്റെ അടുത്താണ്. ആത്മാക്കളോട് സംസാരിക്കാൻ കഴിവുള്ള, പഴയതും പുതിയതുമായ കടലാസുകെട്ടുകൾക്കിടയിൽ ജീവിക്കുന്ന വൈദ്യ മാലിഗ്നൻസി ബാധിച്ച് യന്ത്രത്തിന്റെ സഹായത്തോടെ മാത്രമേ അയാൾക്ക് സംസാരിക്കാനാകൂ. അച്ഛന്റെ കഥയിലെ ഒരു കഥാപാത്രവും സാധാരണമായിരുന്നില്ല. മരണം അതിസുന്ദരമായ ഒരു സാഹസമായി കണ്ട ഒരു എക്സെൻട്രിക് മനുഷ്യൻ. ആദിയെ സഹായിക്കാനായി അയാൾ സിദ്ധന്റെ ആത്മാവിനോട് സംസാരിച്ചു. പക്ഷേ മനുഷ്യജന്മത്തിലേതെന്ന പോലെ പുതിയ ജന്മത്തിലും സിദ്ധൻ വാക്കുകൾ കൊണ്ട് വിസ്മയം തീർത്ത് ചിരിച്ചുകൊണ്ട് വൈദ്യയുടെ ആവശ്യത്തെ തള്ളി കടന്നുപോയി. ഇന്നെന്ന സാധ്യതയെ മാത്രം കണ്ടുകൊണ്ട് ഫിലോസഫിയുടെ മൂടുപടത്തിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ സിദ്ധാർത്ഥനെ കണ്ടെത്താൻ വൈദ്യയ്ക്കുമായില്ല. കുറഞ്ഞ സമയത്തിൽ വൈദ്യയും തൻ്റെ ഭാഗം നന്നായി അഭിനയിച്ച് ആദിയുടെ ജീവിതത്തിൽ നിന്നും കടന്നുപോയി. സമാന ചിന്താഗതിക്കാരായ രണ്ടുപേരുടെ മനസ്സുകൾ തമ്മിലുള്ള അല്പനേരത്തെ ഒരൊത്തുചേരൽ, അതായിരുന്നു സിദ്ധന്റെ ജീവിതത്തിൽ ഉത്തമൻ. ഒരു കഥ മാത്രം എഴുതി ആത്മഹത്യ ചെയ്ത ഉത്തമൻ വെള്ളായിനി.
0: അതിസുന്ദരമൊരു മരണം. അതാണ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഈ തെണ്ടി എഴുതിക്കൊണ്ടുവന്നിരിക്കുന്നത്. കമ്പോസ്റ്റ് പിറ്റുനാറും പോലെ നാറ്റിച്ചുകൊണ്ട് അന്ന് ഇവൻ ഇവിടെ കയറി വന്ന ദിവസം എനിക്കൊരു മിന്നലടിച്ചതാ, തെറ്റിയില്ല. ഒരു വ്യാകരണവും പാലിക്കാതെ, ഒരു പുല്ലന്റെ വിമർശനത്തെയും ഭയക്കാതെ, മുൻ മാതൃകകളില്ലാതെ, പുഴ പോലെ ഒരു തിരക്കഥ. അതാണ് ഇവന്റെ ബേസിക് പ്രമേയം എന്താണെന്നറിയോ? ജീവിച്ചിരിക്കുന്നവരുടേതാണോ മരിച്ചവരുടേതാണോ ഈ ലോകം? നമ്മളെക്കാൾ എത്രയോ ഇരട്ടിയല്ലേ മരിച്ചവരുടെ സംഖ്യ. അവരുടെ സംഘബലത്തിന് മുമ്പിൽ ഞാഞ്ഞൂളുകളല്ലേ ഇപ്പം ഇവിടെ ജീവിച്ചിരിക്കുന്ന നമ്മൾ? ഇനി അതും പോട്ടെ, നമ്മൾ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നതിനെന്താ ഉറപ്പ്? അവരുടേതായിക്കൂടെ യഥാർത്ഥ ലോകം ജീവിതം. ഒരു പുതിയ ജീവിതത്തിലേക്കാണ് നമ്മൾ മരിച്ചിറങ്ങുന്നതെങ്കിലോ? എ ഫാന്റാസ്റ്റിക് പോസ്റ്റ്.
3: നിർത്ത്, ഈ സാധനം വലിച്ചു കയറ്റുമ്പോ എന്നെ ഇവിടെ പിടിച്ചിരുത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. മനുഷ്യന്റെ തലയിൽ കൂടെ കയറി അപ്പീടാന്ന് വെച്ചാ മരണവും മണ്ണാങ്കട്ടെ. ഡൗതമാ എടുത്തുകൊണ്ട് പോടേ.
0: അവൻ അങ്ങനെ അങ്ങ് ചെറുതാക്കല്ലേ.
4: ഓ,
0: അവൻ ഇവിടെ ഇരിക്കാൻ സർവതാ യോഗ്യനാ.
4: സർ നിറഞ്ഞു സർ, ഇത് സിനിമയാക്കാനോ പ്രസിദ്ധീകരിക്കാനോ ഒന്നല്ല. എന്നെ മനസ്സിലാക്കിയല്ലോ, അറിഞ്ഞല്ലോ, ഒരാളെങ്കിലുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞല്ലോ. മതി, ഇനി ഞാൻ ചോദിക്കാൻ പോണ കാര്യം സാർ എനിക്ക് ചെയ്തു തരണം. എനിക്ക് സ്വയം ചെയ്യാൻ പേടിയാ. എത്ര കള്ളു കുടിച്ചിട്ടും ആ ധൈര്യം വരുന്നില്ല. എന്നെ സഹായിച്ചൂടെ സാർ.
2: അവരെ മനസ്സിലാക്കാൻ അവർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഉത്തമനെ യാത്രയാക്കി അവന്റെ അവസാന ശ്വാസം നീങ്ങി അകലുന്നത് കണ്ട് ചിരിയോടെ നോക്കി നിൽക്കാൻ സിദ്ധന് സാധിച്ചത്. ഉത്തമന്റെ ഭാര്യ രാജി സിദ്ധാർത്ഥ

0: ഭക്തനെ പിന്നീട് കാണുന്നുണ്ട്.
1: സാർ എന്റെ ചോദ്യത്തിനല്ല ഉത്തരം പറഞ്ഞത്. എന്തിനാ എന്റെ ഉത്തമേട്ടനെ?
2: അവന്റെ ആഗ്രഹം, ആവശ്യം, ഞാൻ അവനെ സഹായിക്കുകയായിരുന്നു.
1: ചുമ്മാതാ, ബോധമില്ലാതെ അങ്ങനെ ചെയ്തു പോയതാ അല്ലേ?
2: അല്ലേ,

0: കുറച്ചുകൂടെ വൃത്തികെട്ട രീതിയിൽ, അവൻ ആഗ്രഹിക്കാത്ത രീതിയിൽ. എനിക്കിഷ്ടമായിരുന്നു അവനെ.
1: സാർ എന്തൊക്കെയോ പറയുക, സാറിന് തന്നെ മനസ്സിലാവാത്ത എന്തൊക്കെയോ.
0: ലഹരിയുടെ കെട്ടുവിട്ട് തുടങ്ങിയ പിറ്റേന്നത്തെ പകലിൽ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന നിന്റെ ഉത്തമേട്ടന്റെ ശരീരം കണ്ടപ്പോ എനിക്കാദ്യം സോറി ചിരിയാണ് വന്നത്. നല്ല തെളിച്ചവും വെളിച്ചവുമുള്ള ഒരു മനസ്സിന്റെ ഉടമയ്ക്ക് എത്ര വൃത്തികെട്ട ശരീരവും മുഖവുമാണ് പ്രകൃതി കൊടുത്തത് എന്നോർത്തിട്ട്. ഈ ലോകത്തിലെ കോൺട്രഡിക്ഷൻസ് മുഴുവൻ ഒരൊറ്റ കൊമ്പിൽ തൂങ്ങിയാടുന്നത് പോലെ. ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. കയറിന് കുരുക്കിട്ടത് പോലും അവൻ. മരത്തിന് മുകളിലേക്ക് കയറാൻ ചന്തയിൽ ഒരു കൈത്താങ്ങ്. എന്റെ റോൾ ഒരു സാധാരണ മിഡ്വൈഫിനേക്കാൾ കുറവ്. അവസാന ശ്വാസം മറയും വരെ നോക്കി നിൽക്കാൻ ഒരു ദൃക്സാക്ഷി. അവനതേ വേണ്ടിയിരുന്നുള്ളൂ. നിനക്ക് വല്ലത് മനസ്സിലാവുന്നുണ്ടോ? വളരെ നല്ലത്.
2: ഇത് പറയുന്നതിനിടയിൽ സിദ്ധന്റെ കണ്ണിൽ വരുന്ന ഒരു തിളക്കമുണ്ട്. താനും മരണത്തിലേക്ക് അടുക്കുകയാണ് എന്നതിലുള്ള സന്തോഷവും, ഒരുവൻ മരണത്തെ സ്വീകരിക്കുന്നത് കണ്ടുനിന്ന സാഹചര്യം മറ്റൊരുവനോട് വിവരിക്കുന്ന ചാരുതാർത്ഥ്യവും കലർന്ന ഒരു ഉന്മാദ ഭാവമാണ് അപ്പോൾ സിദ്ധന്റെ മുഖത്ത് ആ നിമിഷങ്ങളിൽ വിടർന്നത്. ഉത്തമനെ തൻ്റെ അടുക്കൽ നിന്ന് പറിച്ചു മാറ്റിയ സിദ്ധനെയും ആ വഴിക്കു തന്നെ പറഞ്ഞുവിട്ടത് രാജിയായിരിക്കാമെന്ന ആദിയുടെ ചിന്ത പക്ഷേ അവളെ കണ്ടുകഴിഞ്ഞപ്പോൾ മാറി. തന്നെ ബാധിച്ച ഒരസുഖത്തിൻ്റെ ആഘാതത്തിൽ രോഗം ശരീരത്തെ കാർന്നു തിന്നുന്നതിന് മുൻപേ സിദ്ധൻ തന്നെ ആ കൃത്യം നിർവഹിക്കുമെന്ന് ഒരിക്കൽ തന്നോടായി പറഞ്ഞിട്ടുണ്ടെന്ന് ഉഷാ പാർത്ഥസാരഥി ആദിയോടായി ഒരിക്കൽ ഓർത്തു പറയും. ഇതേ സമയത്തു തന്നെ ആ രോഗവിവരത്തെ സാധൂകരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ വൈദ്യയും ആദിയെ ഏൽപ്പിക്കും. ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയപ്പോഴാണ് ആദിയെ കുഴപ്പിച്ചുകൊണ്ട് അയാളുടെ അനിയത്തി ഗീത കരഞ്ഞുകൊണ്ട് ആദിയുടെ മുറിയിലേക്ക് എത്തുന്നത്.
3: എന്താ നീ വല്ലാതിരിക്കുന്നത്?
4: എനിക്ക് മറ്റാരോടും പറയാൻ പറ്റില്ല. കുറെ കാലമായി ഇതിങ്ങനെ കൊണ്ടു നടന്ന് ഇനി വയ്യ. നിന്നോട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനമാവുമെന്ന്. എന്നെ എങ്ങനെ വേണമെങ്കിലും ചിട്ടിക്കാം, കൊല്ലണമെങ്കിൽ കൊല്ലാം. അച്ഛൻ്റെ കൂടി വല്ലാതെ കൂടിയിരുന്നു. വീട്ടിൽ വരുന്ന എന്നെ ചുരുക്കം. ഡാഫഡിൽസിലായിരുന്നു കൂടുതൽ. മാധവനങ്കളുടെ മകൻ തുഷാറാ എനിക്കൊരു വൈദ്യനെ പറ്റി പറഞ്ഞു തന്നത്. ആൽക്കഹോളിക്കായ ഒരുപാട് പേരുടെ കൂടി നിർത്തിയിട്ടുണ്ടായാള്. ഞാൻ അയാളെ ചെന്ന് കണ്ടു. അങ്കിൾ കൊഴപ്പൊന്നും വരില്ലല്ലോ അല്ലേ?
5: എന്തോന്ന് കുഴപ്പം? എന്റെ കുഞ്ഞ് ഇതൊരു ഹാമിലെ ആയുർവേദിക് പോഷനാ. ബ്രഹ്മിയാ മെയിൻ ഇൻഗ്രീഡിയന്റ്. ശരീരത്തിൽ ആൽക്കഹോളിനോട് ഇവൻ കയറിയാൽ ബോഡി ഉടൻ റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യും എന്ന് പറഞ്ഞാ ഭയങ്കര ഭയങ്കര റിപ്പൽ ചെയ്യും. പിന്നെ ഒന്ന് തൊടാൻ പോയിട്ട് ഓർക്കാൻ കൂടി പറ്റത്തില്ല. കളുടുക്കിനെ കുറിച്ച്
4: തുഷാർ പറഞ്ഞിട്ടുണ്ട്, മാധവൻ അങ്കിളിന്റെ അൾസർ ഒരൊറ്റ മരുന്നുകൊണ്ട് മാറ്റിയതിനെ പറ്റി. പക്ഷേ ഒരു പേടി, ഈ ആൽക്കഹോളായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ.
5: ഒരു ചുക്കുമില്ല, ഏറി അറിഞ്ഞു തൂറും അല്ലെങ്കിൽ വാള് വെക്കും പിത്തം പോകും വരെ, അത്രേ ഉള്ളു.
4: അമ്മയുടെ ഒരു പ്ലേറ്റ് കാണാൻ വയ്യാത്തോണ്ടാ. അമ്മ പറയുന്നത് അച്ഛൻ ഇങ്ങനെ ആൽക്കഹോളിക് ആകാൻ കാരണം അമ്മയാന്ന. അച്ഛന് വേണ്ടിയിരുന്നത് അമ്മയെ പോലെ ഒരു നാട്ടുമ്പുറത്തുകാരി അല്ലായിരുന്നു. അമ്മയെ ഇത്രയും കാലം സഹിക്കുകയായിരുന്നു. അച്ഛൻ എത്തേണ്ട അടുത്ത് എത്താതെ പോയത് അമ്മ കാരണ. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഏങ്ങലടിച്ച
5: കരച്ചിലടിയോടെ മാറും.
4: ഞാൻ അച്ഛന്റെ ഡ്രിങ്കിൽ ആ മരുന്ന് മിക്സ് ചെയ്തു. പിറ്റേന്ന് രാവിലെ തുഷാർ പിന്നെ എന്നോട് മിണ്ടിയിട്ടില്ല. എന്താ കാരണം എനിക്കറിയില്ല. അച്ഛനിഷ്ടായിരുന്നില്ല എനിക്ക് തുഷാറിനോടുള്ള അടുപ്പം. അച്ഛനും തുഷാറും തമ്മിൽ അതിന്റെ പേരിൽ ഒരു

0: രക്തബന്ധത്തിന്റെ കെട്ടുപാടുകൾ തന്നെ വലിഞ്ഞു മുറുകുമോ എന്ന് ഭയന്ന ആദിയെ ആശ്വസിപ്പിക്കുന്നതായിരുന്നു വൈദ്യന്റെ മൊഴി.
1: എന്ത് വിഷമടത്താൻ കലൈ കൊടുത്ത്? ആര് പറഞ്ഞിട്ടായിരുന്നു? തുഷാറാണോ?
2: കഴിക്കുന്ന വിട്.
1: പറയാം
2: പറയാം, ഞാൻ പറയാം.
3: എന്റെ സാറേ, ഇത് ഇത്രയും വലിയ പുലിവാലാകുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? അതും ഇത്രയും വർഷം കഴിഞ്ഞ്. സിദ്ധൻ സാറും ഞാനും തമ്മിൽ എത്രയോ വർഷത്തെ ബന്ധമാ. ആ തുഷാറ് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴേ ഞാൻ സിദ്ധൻ സാറിനെ വിളിച്ച് പറഞ്ഞു. താൻ എന്തേലും അവക്ക് കലക്കി കൊടുത്ത് സമാധാനിപ്പിച്ച് വിടാനാ അദ്ദേഹം പറഞ്ഞത്. ഇളനീരി പച്ച ചേർത്ത് കൊടുത്തതാ, ബ്രഹ്മിയും ഗുമ്മിയും ഒന്നുമല്ല. സാറിന് സംശയമുണ്ടെങ്കിൽ ആ പടം പിടിക്കുന്ന പണമുള്ള എൻ എൽ ബാലകൃഷ്ണൻ, അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹത്തിനോട് ഫോൺ ചെയ്ത് ചോദിക്ക്. ഞാൻ ഫോൺ ചെയ്യുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു.
0: അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ ആദിയെ ആദ്യന്തം കുഴപ്പിച്ച ആ ഫോണിനപ്പുറത്തെ സ്ത്രീ ശബ്ദത്തെ തേടി അയാൾ വീണ്ടും ഇറങ്ങി. ഇനിയും എഴുതി തീരാത്ത സിദ്ധന്റെ കഥ ഡാഫഡൽസിലെ ഏതോ ഒരു മുറിയിലെ അലമാരയിൽ നിന്നും ആദിയുടെ കയ്യിലെത്തിയ അന്ന് അച്ഛൻ്റെ അക്ഷരങ്ങൾ തന്നെ കഥയായി ആദിക്ക് പറഞ്ഞുകൊടുത്തു. അയാൾക്കിനിയും കണ്ടെത്താൻ കഴിയാത്ത മരണമെന്ന സത്യത്തെക്കുറിച്ച്. പ്രധാന കഥാപാത്രത്തിൻ്റെ ഭാര്യയോടുള്ള കുംഭസാരത്തിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. അച്ഛൻ്റെ ശബ്ദം ആ സംഭാഷണത്തോട് ചേർത്തു വയ്ക്കാൻ ആദിക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല.
4: എന്റെ ഭാര്യയായി മാറാൻ നിന്നെ നിർബന്ധിച്ച മനുഷ്യരെയല്ല ഈ വർഷങ്ങൾക്കിടയിൽ എത്ര തവണ നീ ശപിച്ചിട്ടുണ്ടാവണം. ഭംഗിയുള്ള മറ്റൊരു ജീവിതം നിനക്കായി കാത്തിരിപ്പുണ്ടായിരുന്നു. നിനക്ക് നല്ലൊരു ഭർത്താവും നിന്റെ കുട്ടികൾക്ക് നല്ലൊരു അച്ഛനുമായി മറ്റൊരാൾ. നിന്റെ രൂപം തന്നെ ഇതായിരിക്കില്ല. എന്റെ എല്ലാ വൃത്തികേടുകൾക്കും മുന്നിൽ ചിരിച്ച് ചിരിച്ച് നിനക്ക് വല്ലാതെ വയസ്സായി പോയിരിക്കുന്നു സീത. എന്നെ ഞാനാക്കുന്ന എന്റെ സ്വാർത്ഥതയിൽ നിന്നോട് തെറ്റുകൾ ചെയ്തതായി എന്തോ എനിക്ക് തോന്നുന്നില്ല. എല്ലാം തെറ്റുകളായിരുന്നെങ്കിൽ പോലും നിനക്കെപ്പോൾ വേണമെങ്കിലും എന്നിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നില്ലേ എന്ന എക്സ്ക്യൂസാണ് എന്റെ മനസ്സ് കണ്ടെത്തുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഈ രോഗം എന്നെ നിന്റെ മുറിയിലെ കട്ടിൽക്കാലുകളിൽ കെട്ടിയിട്ട് തുടങ്ങുമ്പോൾ എന്റെ കുറ്റബോധങ്ങൾ ഓരോന്നായി ഉണരും. നിന്റെ മുന്നിൽ തീരെ അങ്ങ് ചെറുതായി, ഒടുവിൽ ഒന്നുമല്ലാതായി മാറാൻ എനിക്ക് വയ്യ സീത. നിനക്കെന്നെ അറിയില്ലേ, ഞാനെന്ന ഭാവങ്ങളെല്ലാം അറിയില്ലേ. എനിക്കിനി നീ ഉണ്ടാവരുത്. എന്നെ കണ്ടില്ലെന്ന് നടിക്കാൻ, ഭീകരമായി എന്നെ നെഗ്ലക്ട് ചെയ്യാൻ, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നെ വിശ്വസിപ്പിക്കാൻ നിനക്ക് കഴിയുമോ? വീണ്ടും നിന്നോട് ഞാൻ ആവശ്യപ്പെടുകയാണല്ലേ. എന്നിലെ പുരുഷൻ ഉരടിച്ചു തുടങ്ങുന്ന ഈ സെല്ലുകൾക്കൊപ്പം മരിക്കുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം.
0: തിരശീലയ്ക്ക് മുന്നിൽ ഇനിയും എത്താത്ത സിദ്ധന്റെ ഭാര്യയുടെ കരങ്ങൾ ആ ഏറ്റുപറച്ചിലിനു ശേഷം അയാളെ ചേർത്തു പിടിച്ചു. വർഷങ്ങളായി തേടിയെത്തിയ ഫോൺ ബെൽ പിറ്റേന്നും പതിവ് തെറ്റിച്ചില്ല. പക്ഷേ ആ സംഭാഷണത്തിൽ അയാൾ അവളോടായി യാചിച്ചു. വേദനകളിൽ നിന്നും സങ്കോചങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരാൻ, ഒരു സഹായിയായി വരാൻ കഴിയുമോ എന്ന് അയാൾ അപേക്ഷിച്ചു. അവൾ ആദ്യമായി സമ്മതം മൂളി. ഡാഫഡൽസിലെ രണ്ടാം നിലയിൽ വിസ്കി ബോട്ടിലിലേക്കും അയാളിലേക്കും നടന്നെടുത്ത അവളെ കണ്ട അയാൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. തലേന്ന് തന്നെ ചേർത്തു പിടിച്ച കൈകൾ അയാളെ മരണത്തിലേക്കും കൈപിടിച്ചു നടത്തി. ഒരുപക്ഷെ മരണത്തിലൂടെ എത്തുന്ന മായിക ലോകത്തെ കാഴ്ചകളെ സ്വപ്നം കണ്ട സിദ്ധൻ അതിലേക്ക് നടന്നെടുത്തതും ജീവിതത്തിലെ പരമമായ സത്യത്തെ ആദ്യമായി അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ്. ചില്ലുഗ്ലാസിൽ പകുതിയോളം പകർന്ന് രസച്ചോർച്ച വരാതെ ഡ്രൈ ആയി പകർത്തിയ വിസ്കി നുണഞ്ഞിറക്കി നാവിൽ നിന്നും തൊണ്ടവഴി അതിറങ്ങിപ്പോകുന്നതും ശേഷം നാവുകൊണ്ട് ചുണ്ട് നക്കി മിനുക്കി

0: ജിക്കുന്നതും പോലെ അവളെ അറിഞ്ഞ് ജീവൻ വെടിഞ്ഞ് ദൂരേക്ക് ദൂരേക്ക് മരണത്തിൻ്റെ മടിത്തട്ടിലേക്ക്.
1: സിദ്ധാർത്ഥന്റെ മൈഥിലി. ഫോണിന്റെ റിസീവറിൽ സാരത്തിലപ്പ് ചുറ്റി അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദമായി മാറാൻ അമ്മ തീരുമാനിച്ചത് എന്തിനാവട്ടെ, ആ പ്രണയത്തിന് മുന്നിൽ നമ്മൾ ഒന്നുമല്ലാതെയാവുന്നു. പത്മ, നിനക്കെന്നെ വേണ്ട, ആരെയെങ്കിലും അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?

0: നീ വിശ്വസിക്കില്ല, എങ്കിലും പറയാം. അച്ഛൻ പറഞ്ഞു തന്നു. എഴുത്ത് വഴിമുട്ടി നിന്ന് ഉറക്കം വരാത്ത ഇവിടുത്തെ രാത്രികളിലൊന്നിൽ അച്ഛൻ വന്നു.
1: മൈഥിലി, ഒരു ശബ്ദമായെങ്കിലും എന്റെ സങ്കല്പത്തിലെ ഭാര്യയായി മാറാൻ ശ്രമിച്ചവൾ, അവളെ ഞാൻ കണ്ടില്ല, അറിഞ്ഞില്ല. ആവേശമായിരുന്നു. കാണാ കാഴ്ചകൾ കാണാൻ, കീഴടക്കാൻ ഒടുവിൽ അവൾ തന്നെ വേണ്ടി വന്നു. തെറ്റുകളായിരുന്നു എന്റെ ചുറ്റിലും. തിരുത്താൻ കഴിയും മുമ്പ് എന്നെ കടന്നുപോയ തെറ്റുകൾ. ആദി, കാലമേറെ കഴിയും മുമ്പേ നിനക്ക് നിങ്ങൾക്ക് തിരിച്ചറിയാനാവട്ടെ മറ്റൊരു ജീവനെ, മനസ്സിനെ. സ്വന്തം എന്ന അഹന്തയില്ലാതെ അറിയാൻ കഴിയുന്ന ആ സത്യത്തിനെ, പ്രണയത്തിനെ.
0: വൈദ്യസാർ പറഞ്ഞത് ശരിയാണ്. ദേ എക്സിസ്റ്റ്. കടന്നുപോയവർ നമുക്കിടയിൽ തന്നെയുണ്ട്. തീക്ഷ്ണമായി ആഗ്രഹിച്ചാൽ നമുക്കവരെ കാണാം, പകലിൽ നക്ഷത്രങ്ങളെപ്പോലെ.

വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ധൈര്യം കാണിച്ച സിനിമയെന്ന തലത്തിൽ ഏറെ നിരൂപക പ്രശംസ നേടിയ ചിത്രമാണ് പകൽ നക്ഷത്രങ്ങൾ. മിസ്റ്റിസിസം, ലൈംഗിക സ്വാതന്ത്ര്യം, മരണം, മരണാനന്തര ജീവിതം തുടങ്ങിയ നിഗൂഢ തീമുകളിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത്. അതിസുന്ദരമീ മരണം എന്ന ഒറ്റ കഥ മാത്രം എഴുതിയ ഉത്തമൻ എന്ന മരണപ്രണയിതാവ് മുന്നോട്ട് വെച്ച ചിന്തയാണ് കഥയുടെ കാതൽ. ആദ്യാവസാനം മരണം സിനിമയുടെ കൂടെയുണ്ട്. ഒരു കഥാപാത്രത്തിന്റെ മരണം അന്വേഷിച്ചു കൊണ്ടുള്ള യാത്രയായതുകൊണ്ട് മാത്രമല്ല അത്. മരണം, മരണത്തിന്റെ നഷ്ടം, മരണത്തിന്റെ കാൽപ്പനികത എന്നിവയെല്ലാം വ്യംഗ്യമായി ചിത്രത്തിലെ മിക്ക കഥാപാത്രങ്ങളും മുൻപോട്ട് വെക്കുന്നുണ്ട്. സമീപ മലയാള സിനിമയിലെ വ്യത്യസ്ത ചലച്ചിത്രാനുഭവമായി പകൽ നക്ഷത്രങ്ങളെ മാറ്റുന്നതും ഈ സമീപനം തന്നെയാണ്. സിദ്ധാർത്ഥനായി മോഹൻലാൽ തന്നെയാണ് ഏറ്റവും അനുയോജ്യം. സിദ്ധാർത്ഥന്റെ വേഷവിധാനങ്ങളും ഭാവങ്ങളും ശാരീരിക ചലനങ്ങളും സമാനതകളില്ലാതെ മോഹൻലാലിനെ നടൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. ആദ്യമായി വന്ന അനൂപ് മേനോൻ കഥാപാത്രത്തോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട്. വൈദ്യനാഥനായി സുരേഷ് ഗോപിയാണ് അഭിനയിച്ചത്. കഥാപാത്രം ആവശ്യപ്പെടുന്ന പ്രത്യേകതരം മാനസികാവസ്ഥയുടെ പ്രതിഫലനം വ്യക്തമായി തന്നെ സുരേഷ് ഗോപിയും കാഴ്ചവെച്ചിട്ടുണ്ട്. ഉഷാ പാർത്ഥസാരഥിയായി എത്തിയ റീന ബഷീർ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു. കണ്ണുകൾക്കും ചിരിക്കുമുള്ള നിഗൂഢത കഥാപാത്രവുമായി ഒത്തുചേരുന്നതായിരുന്നു. സിനിമയുടെ മൂഡിനനുസരിച്ചുള്ള ദൃശ്യങ്ങൾ രാമചന്ദ്ര ബാബുവിൻ്റെ ക്യാമറ പകർത്തിയിട്ടുണ്ട്. രഞ്ജിത്ത് എഴുതി ഷഹബാസ് അമൻ സംഗീതം നൽകിയ ഗാനവും ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. തിരക്കഥയിലെ വ്യത്യസ്തത കൊണ്ട് മാത്രം കാലങ്ങൾക്കിപ്പുറവും ഒരു ചർച്ചാവിഷയമായി നിൽക്കുന്ന പകൽ നക്ഷത്രങ്ങൾ എന്ന ചിത്രം ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.

കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.

0: എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM-ലൂടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM-മായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238-81-07-55. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238-81-07-55.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സിനിമാ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.